ചിരിച്ചിരുന്നു. അമ്മ അമ്മ കൊക്കിന്റെ തോട്ടക്കിടാവ പന്നു വെച്ചാവ്.